0: ആകാശവാണി. ഗുണ്ടെജാരിന്റെ ഹാസ്യനാടകം. രചന ശ്രീ ധരണികോട്ട ശിവരാമപ്രസാദ്. നിർവഹണ ഡോക്ടർ സാംബശിവറാവ് കൺട്രാത്തി. സഹകാരം ശ്രീ ജംഗ അനിൽ കുമാർ. ഇന്നലെ പാത്രലു പാത്രധാരുലു പ്രഹ്ലാദറാവ്, ശ്രീ കെ എസ് കുമാർ, പാർവതി, ശ്രീമതി ശില്പ, സത്യം, ശ്രീ ഭോഗിരെഡ്ഡി ശ്രീനിവാസ്,
1: കൊറിയർ ബോയ്
0: ശ്രീ ഡി എൻ വി സായി കൃഷ്ണ, മാധവ്, ഡോക്ടർ സാംബശിവറാവ് കൺട്രാത്തി. വിനണ്ടി ഗുണ്ടെജാരിന്റെ ഹാസ്യനാടകം.
2: హలో, ఎవరండి లోపల? ఎవరైనా ఉన్నారా? ఏంటో, ఎవరూ కనపడరు. ఇంటికి తాళం కూడా వేయలేదంటే ఇంట్లో మనుషులు ఎవరో ఉన్నారన్నమాట. ఈ కొరియర్ ఉద్యోగంతో ఇవే తిప్పలు. ఉద్యోగం చేయకపోతే తీరవ అప్పులు. ఇదేంటో, నేను ఇలా ఆలోచిస్తున్నాను. వెనక వైపు ఎవరు?